എനിക്ക് സോഷ്യൽ ലൈഫ് ഖത്തം പോറി. റെസ്റ്റോറന്റ് മേ നഹീ ജാ പാതെ. ഹേ ഭഗവാൻ, യേ ക്യാ സുൻ റഹാ ഹൂം. ഘൂംനേ തോ ഖൂബ് ജാതേ ഹൈ ദോനോ. ആഠ ആഠ ദിൻ കോ ചലേ ജാതേ ഹൈ. ഖാനാ ബനാനേ കേ ലിയേ വോ ഗായത്രി ആതീ ഹൈ. വഹീ ബേചാരി ഖ്യാൽ രഖതി ഹൈ. മേരീ ദവാ ദാരൂ സബ് വഹീ തോ ദേഖതി ഹൈ. ഹേ പ്രഭു, യഹീ സുൻനേ ഔർ ദേഖ്നേ കേ ലിയേ ജിന്ദാ രഖാ ഹൈ തൂനേ മുജേ. മേരെ കാരൺ ये सब एक बंधन में बंधे हैं. अब तो प्रभु तू ही मुझे इस जीवन के बंधन से मुक्त कर दे प्रभु.